0: സൗജന്യവാഹിനിയല്ലേ?
1: ആകാശവാണി നമ്മ മുന്തിന കാര്യക്രമീക ഇന്നു മുന്നേ 7 ഗണ്ടെ 35 നിമിഷക്ക് രാഷ്ട്രീയ വാർത്തകളെന്നു കേളുവിരി.